ഇതാണ് ജൂണ പൂക്കടിച്ച ഭയാനമായി അവളൊന്നിച്ച് താൻ തന്റെ ഇഷ്ടം പോലെ അവരൊന്നും ചെയ്യുമാറ്റ തന്റെ തിട്ടത്തേക്ക് തന്നെയോ വെച്ചുകൊണ്ട് അപ്പടിയെ പോലെ കിരുവിയെ പൂക്കടിക്കുണ്ടെങ്കിൽ നാമ ഇപ്പടിപ്പെട്ട കിരുവിയെ പൂക്കടിച്ചു കൊണ്ടിരിക്കും ഇതമ്മായി മാലമാനം ഭയാനമായി വാർത്തകൾക്ക് മാത്ര സത്തയുടെ തന്ത്രമാണ് സൂചികൾക്ക് എതിർത്തനിക്ക സൂഴ്നിലകൾക്ക് അവരുടെ കിരുവയും വല്ലമയും നാങ്ക് പൂക്കടിച്ചു കൊണ്ടിരിക്കണമാ അവരുടെ വല്ലമയ ചെയ്താനൻപതി നാങ്ക് കണിപ്പിട്ട് ഞങ്ങളുടെ കയ്യളവക്കുള്ള വൈത്തുക്കൊ ഇല്ല എന്റെ സ്കൂളിൽ എവിടെ ഞങ്ങൾ സന്ധിക്കുന്ന നിലമ എവിടെ അവർ പെരിയവർ അവർ പെരിയവർ അവർ സൊല്ലാകും അവർക്കട്ട് എണ്ണിക്കും അവർക്ക് ഇപ്പടിപ്പെട്ട സൂഴ്നില വെറുപ്പമേ ഇല്ല എന്റെ സൂഴ്നിലൂടെ എന്തേവൻ പെരിയ നിലയിൽ എന്നെ നിർത്തുവാർ നടത്തുവാൻ ഉയർത്തുവാൻ സ്വന്തം ഉയർത്തുവാർ ഇപ്പടി എണ്ണിക്കും അവർ സ്വന്തം മേലേക്ക് നമ്മളെ പണിക്കും ട്രോമാ എന്റെ മീനിക്ക് കട്ടളയിട്ട മീൻ ഇറയിലെ കട്ടി ഇപ്പടി മീനുക്ക് മെപ്പ പോട്ടിരിപ്പാൽ പാത്തീങ്കളാ എന്റെ ഇടത്തെ സ്വന്ത ഇപ്പടി മീൻ കൊണ്ടുവരുന്നതാക്കി ഇരിക്കും പാത്തീങ്കളാ ഇതുതാ കത്ത ഇതുതാ കത്ത നാനെ എല്ലാവറ്റും സീറെ കത്ത അങ്കിൽ സീറാ എപ്പിടി സീറാ മീനെ കൊണ്ട് തന്നെ തൻ പുള്ളി തട്ടി എഴുപ്പ വിട്ടുകിടുകളാ കക്കി ഇവിടെ ഇന്ന ഇടത്തില മൂന്ന് നാലിരുന്ന ജൂണാ മീനത്ത് മീനിൻ വയറ്റുക്കുള്ള എത്തിന് പ്രയാസപ്പെട്ട ഇപ്പോഴ വിണ്ണപ്പത്തിലേറെടുത്തിരപ്പേറെടുക്കാതെ വിണ്ണപ്പം എല്ലാം വന്നിരിക്കും ഇടയ്ക്ക് നാങ്ക സൂനിലേക്കുള്ള ഇപ്പിടിപ്പെട്ട വിണ്ണപ്പങ്ങൾ ഏറെടുക്കുള്ളൂ ഏ ഏ ഇപ്പിടിപ്പെട്ട തവിപ്പ് ഏനി ഇപ്പിടിപ്പെട്ട സഞ്ചലം ഏനി ഇപ്പിടിപ്പെട്ട പരിതപിപ്പ് ഇതൊക്കെ നാമതാണ് കാരണം നമ്മുടെ കീഴ്പ്പടിയാമേ താനെ കണ്ടു നമ്മുടെ എതിർത്ത് സേർപ്പാടുകൾ താനെ അവർക്ക് പ്രിയമില്ലാത്ത കാര്യങ്ങൾ താനെ നിങ്ങളുടെ വിശ്വാസം തട്ടിയെളുപ്പപ്പെട വേണ്ടും തട്ടിയെളുപ്പപ്പെട വേണം മനസ്സിലാക്കാൻ വാർത്തയിൽ കീഴ്പ്പെട്ടി ആകവേണ്ടും അടുത്തതാ കട്ടളയിടുക എതുക്ക് കട്ടളയിടാറ അതേ ജൂണാൻ പുസ്തകം നാലാം അധികാരം അങ്ങനെ ആറാം വസനം ഇപ്പടി ചൊല്ലുന്നത് പാത്തീങ്കുന്ന അവർ அங்கு ஜோபியின் தலை நிழல் உண்டாகும்படி அங்கு ஆமணக்கு செடிக்கு அங்கு ஆமணக்கு செடி முளைக்க முளைக்க கட்டளை இட்டு ஆமணக்கு செடிக்கு முளைக்க கட்டளை இட்டு ஒன்று மீனுக்கு கட்டளையிட அடுத்த செடிக்கு கட்டளையிட எந்த செடி ஆமணக்கு செடி எது ஏன் அந்த ஆமணக்கு செடி என்று சொன்னால் பாருங்க அந்த வசனத்தை நான் வாசிக்கின்றேன் ஜோனா புஸ்தகம் நான்காம் அதிகாரம் ஆறாம் வசனம் ஜோனாவுடைய தலையுமே நிழல் உண்டாகவும் அவனுடைய மன வடிவுக்கு நீங்களாக்கவும் தேவனாய கத்தர் ஒரு ஆமணக்கு செடியை முளைக்க கட்டளையிட்டு அது அவன் மேல் ஓங்கி வளர பண்ணினார் அது அந்த ஆமணக்கின் மேல் ஆமணக்கின் மேல் ஜோனா மிகவும் சந்தோஷப்பட்டான் ஹல்லேலூயா பாத்தீங்களா ஆமணக்கு செடியை

ഗിരികിയാണത് അവർക്ക് കൈകൾ ഇല്ലെന്ന് സ്വലാമോ കർഗടിയ ദേവനങ്ങളെ ഉരുവാക്കുന്ന ദേവൻ അവർക്ക് കണ്ണിരിക്കളെ പോലെ അവർ ഉയിരുള്ള ദേവനാകെ ഇരിക്കാണ്. ഏതായാ 45 അധികാരം 10 വസനത്തിലേക്കും തകപ്പനെ നോക്കി എന്നെ ജനിപ്പിത്ത എന്നും തായെ നോക്കിയേ പെറ്റ എന്നും ചൊല്ലുകിറവ് നിൽക്കുക.

അടുത്ത കാലത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധമാണ് തീമയിലെ മിരുന്ന് വിടുതലയാക്കി ആണ്ടവരെ ഫിലിപ്പീൻസിലെ ആണ്ടവരെ ഒരു പിരിതാണ് വെക്കുണ്ടായി

കൂടാര മറവിലെ ഇരിക്കരുവ സെവിരാക്ക് കോളിതൻ കുഞ്ഞുകളെ തന്നുടേ സിറകളാല പാതുകാപ്പത് പോലെ അന്ന് പരന്ന് വരാതപടി അന്ന് ശത്രുവായ സാത്താൻ വരാതപടി അന്ന് ഇലങ്ക ദേശത്തെ ഉമ്മുടേ സിറകളാല പാത്ത് സിറകളാല മൂടി മറയ്ക്കുംപടിയാകെ ജപിക്കേ സത്രു കൊണ്ടുവാറ് തുരന്തൻ ആവികൾ പൊല്ലാത ആവികൾ.

വന്നിരിക്കുന്ന സാഹചര്യത്തില് സംഗീതം 89-ാം അധികാരം മുതലാവത്തെ വചനത്തിലെ നമ്മുടെ ഭയനായ ദേവനെ ഗംഭീരമായി പാടി യാക്കോബിൻ ദേവനെ കുറിച്ച് ആൻ പരിയും കൽപ്പാറുകൾ യോജിക്കുവാൻ

സന്തോഷവും പാപമില്ലാതെ വാഴ്ന്ന് ശാപമില്ലാതെ വാഴ്ന്ന് നമ്മളെക്കാൾ ജീവിക്കുന്നവന്റെ തകപ്പൻ വീട്ടിലെ സന്തോഷം ഇന്ന് ഉലകത്തിലെ ഒരു ഭാവി രക്ഷിക്കപ്പെടുമ്പോഴത് മറുലോകത്തിലെ സന്തോഷം ഉണ്ടാകുന്നത് ഞങ്ങളും സന്തോഷപ്പെടുകളോ ഉപത്തര കാലങ്ങളെ കുറയ്ക്കുന്നവനാകിരിക്കാറോ പല മനുഷ്യർ രക്ഷിക്കപ്പെടുമ്പോഴത് പല ഊഴിയർക്ക് ഊഴിയം ചെയ്യുമ്പോഴത് ദേവൻ പ്രിയമുള്ളവരായി ഇരിക്കുന്ന നാങ്ങൾക്ക് ആജ്ഞാപിക്കുന്നത് കിരുവയും ഇരക്കമും വാസ്തവം നിറയുന്ന നിങ്ങളെ തകപ്പനെ അഭിയാനവലി ഇന്ന് ഉലകത്തിലുള്ള താമസിക്കാറുണ്ട് ജീവിച്ചുകളപ്പടി വാഗ്ദത്തെക്കുറിച്ച് താമരം താമസമായി രാമൽ എല്ലോരും മനതിരുമ്പ വേണ്ടുമെന്ന് നേടിയ പൊറുമയോട് കാത്തിരിക്കുന്ന ദേവനെ കാലത്തിലെ ഊഴിയർകൾ കുറവ് അറുപടിയോ മിഹിതി ഊഴിയർകൾക്കാക സമൂഹത്തിനക്കാക വായ്പകൾക്കാക ഊഴിയർകൾ എളുപ്പം വണ്ടിയാൽ ജപിക്കുകയും അണ്ടവനെ യോശുവാവൈ പോലെ കാലയപ്പെ പോലെ യേശുവേ യോസേപ്പെ പോലെ സാത്രാക് മേശാക് ആബേദ്നെഗ പോലെ താവി ദാനിയേലെ പോലെ ഒവ്വൊരു താവീദ് പോലെ പടിയാക പാലിവകളെ എഴുതി

ശുഭാംഗൾ പ്രധാനാചാര്യരേ, തോളിലെ എങ്കളെ സുമന്തവരെ, ഇദയത്തിലെങ്കളെ പൊറിത്തവരെ, തോളിലെ എങ്കളെ സുമന്തവരെ, ഇദയത്തിലെങ്കളെ പൊറിത്തവരേ.